നിയമം നിങ്ങൾ കേട്ടുമറിഞ്ഞത് കവിതയും കാണും. ും എല്ലോർക്കും ഇംഗ്ലീഷ് തമിഴ് വണക്കം ചൊല്ലി ഇറങ്ങി ചെയ്യുന്നത്.